വയനാടൻ പൊണ്ണു വള്ളത്തേക്ക് പോണ്ട മന്ന മന്ന മെന്ന മെന്നോ മെന്ന മെന്ന വള്ളാത്തേക്കു പൊണ്ടനെ കണ്ടും കാഞ്ചോ ഇല ഇല ഇല ഇല ഇല ഇല ഇല ചുടയെങ്കോ.

0: വയനാടേ മുത്തനും വയനാടേ മുത്തിയും ഇല ഇല ഇല ഇല ഇല ഇല ഇല ചിടയേം കൊട്ടനെ വയനാടേ വയനാടേം പൊണ്ണനെയും തണ്ടിയെ തേടിയെ പോന്റോ എൻഡോ എൻഡോ എൻഡോ എൻഡോ എൻഡോ എൻഡോ ഒരാളോ കാരണ പാടയ നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഇത് ഒരു ആണും പൊണ്ണും പോയാരോ എൻഡോ എൻഡോ എന്തു എന്തു എന്തു എന്തു അല്ല കാമന കണ്ടോ കേപ്പന കാണി എന്തു എന്തു എന്തു എന്തു എന്തു എന്തു അങ്ങനെ മെന്നല് മെന്ന മെന്ന മെന മെന മെന മെന മെന രണ്ടു ഏറു കെട്ടിയ ഇരണ്ടാളു കാരണ പാടുക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക നിങ്ക ഒരു ആണും പോണും പോയാരോ എന്തു എന്തു എന്തു എന്തു എന്തു എന്തു കുത്തറും കുത്തറും വിളിക്കറണ്ട കരണ്ട മലമ്പെ കരുമൂപ്പേ മൂപ്പനെ പെങ്കിളെ ചെലവിടു കർണട്ടങ്കാമാ നേരായൻ്റെ നേരത്തക്കിയ പൊന്നു പൊന്നുമരത്തുമ്പേ താള തളത്തും കുണ്ടിലി വിത്തു വിത്ത് പൊറുക്ക് പങ്കോളി കൊള്ളിനെ തപ്പാൻ തേവരു തേവരും നുന്താ കൊല്ലി നീയെ നീയെ പോകാതെ കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുറിഞ്ചി കണ്ടിൽ തേന് കളിക്കുന്നു പാറി വീന്ത വെറ്റിലെ മുട്ടി മുട്ടി കളിക്കിൻഡോ പുയക്ക് പോയ മണ്ണേമ്പക്കെ കുറുക്കും പുളിയെ തൂറിൻഡോ കുത്തറും കുത്തറും വിളിക്കറണ്ട കരണ്ട മലമ്പേ കരുമൂപ്പേ മൂപ്പനെ പെങ്കിളെ ചെലവിടു കർണട്ടങ്കാമാ നേരായൻഡോ നേരത്തക്കിയ പൊന്നു പൊന്നുമരത്തുമ്പേ താള തളത്തും കുണ്ടിലി വിത്തു വിത്ത് പൊറുക്ക് പങ്കോളി കൊള്ളിനെ തപ്പാൻ തേവരു തേവരും നുന്താ കൊല്ലി നീയെ നീയെ പോകാതെ കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുത്തി നട്ടിച്ചു കാകും അറഞ്ഞു നട്ടിച്ചു കാകും കുറിഞ്ചി കണ്ണിൽ തേന് കളിക്കുന്നു പാറി വീന്ത വെറ്റിലെ മുട്ടി മുട്ടി കളിക്കിൻഡോ പുയക്ക് പോയ മണ്ണേമ്പക്കെ കുറുക്കും പുളിയെ തൂറിൻഡോ
1: நேயர்கள் கேட்டுக்கொண்டிருப்பது ஊட்டி எஃப்எம் 101.8 நீலமலை நேரம். இன்றைய நிகழ்ச்சியில் பண்டைய பழங்குடி பனியரின மக்களின் பாடல்கள் ஒலித்துக் கொண்டிருக்கிறது.
2: ரங்கமல நாடு ரங்கமல நாடு தம்பி மலையும் மங்கள நாடு அண்ணமலை அரிசம்மல ரங்கமல நாடு ரங்கமல நாடு தம்பி மலை மங்கள நாடு அடிவரும் போடி வரும் ரெங்கமல நாடு ரெங்கமல நாடு தம்பி மலைமங்க நாடு அடிவரும் போடி வரும் ரெங்கமல நாடு ரெங்கமல நாடு தம்பி மலைமங்க நாடு.